തൊല്ലി ജന്മമു ഗോരാ ദോഷമേമുന്നാതി തൊല്ലി ജന്മമു ഗോരാ ദോഷമേമുന്നാതി അമ്മ പൊല്ലു പൊല്ലുകാ ചേസി പലതിരോ രക്ഷിച്ചു കരണിച്ച വേഷാരാധമ്മ నీకు శరణు చేసిన భారతమ్మ కరణించవే శారదమ్మ శారదా శయ్యతి మొక్కదా శరణు చేసి